ബ്രഹ്മണ്യം ശുബ്രഹ്മണ്യം ശങ്കനാഥ ശുബ്രഹ്മണ്യം ശുബ്രഹ്മണ്യം ശുബ്രഹ്മണ്യം ശങ്കനാഥ ശുബ്രഹ്മണ്യം.